പിന്നെ ഇത്തല വാൻസപ്പുടാക്കിമാക്കൂലൂടെ Así que entonces, por acá escucharemos más